0: ഇതെന്താച്ചേ? എന്നേ ഇത്?
1: ഇങ്ക് മാ.
0: തള്ളടി, വലിയ കുളത്തിൽ അലസിട്ട് വന്നിരിക്കലാം അല്ലേ? ഇപ്പിടിതാ ഇങ്കൂത്തി വിളാടുവിയാ? നാ ഭയന്നിട്ട് ഓ പോയി തലയില് തണ്ണി അല്ലി ഊത്ത്.